തടുക്കം മുരുകാവേൽ തടുക്കം. സന്തനത്തിൽ നിറമെടുത്തതാൽ അഴകനാനവൻ, സരവണത്തിൽ ഉരുവെടുത്തതാൽ വേദമാനവൻ. സന്തനത്തിൽ നിറമെടുത്തതാൽ അഴകനാനവൻ, സരവണ

കണ്ണൻ വരവും കന്നിയുറവും കാതൽ ഗീതം പാടും സിന്ധു നദിയോരം തെന്തൽ വിളയാടും കണ്ണൻ വരവും കന്നി ഉറവും